0: സൂറത്തുൽ അഹ്ഖാഫ് ആയിഞ്ഞുണ്ട്. വമൻ അദല്ലു കൻതരിയ മിമ്മൈ യദ്ഉ ചിക് നഗ ഹംന ദൈ ജാം മിൻ ദുനില്ലാഹി ലനൻ ലുദുദ് യല്ല മൻ കോ ഹംന സുകോ ദൈ ജാം ലാ യസ്തജീബു ലഹു ദുക വയു മുക് മുക് ഇലാ യൗമിൽ ഖിയാമത്തി. യല്ല നന കി കൻ ഗന കോ സാംകു ബി ജാം കോ ഹംന ലു യഗ് യഗ് ദുല വയു മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി ബബാ യൗമിൽ ഖിയാം bo fa nekke diko jamu dula wuyu man nga ko wo man nga yuxu man nga wax ci kaw la yastajibu lahu ila yawmil qiyamati wahum ñom sax lañuy jamu ghafiluna an du'aihim dañu saggan yeguñ ne sax ñing leen di jamu ghafiluna an du'aihim wahum an du'aihim ghafilun dañu saggan manam yeguñ ne ñi ngi len di jam di defal bant lum yegut tabarakallah di defal khirim lum yegut wahum an du'aihim ghafilun wa idha hushira an-nas buñu deme ba yawmal qiyam ba dajali nit ñi kanu ñu nek lahum ci lañ doon jam a'da'an ay non ñu nono len wa kanu bi ibadatihim kafirin dadi wedina jamu len won ndax ku dem al akhirah tabarakallah wax ni li la don jamu te lola du yalla da ngay dadi dug motax dañuy ag rek wedina jamu ñu won dara dara ci kaw suuf wa isatul la alayhim buñ jange ci ñom ayatuna suñu ay bayinatin mu leer nañ qala alladhina kafaru ñi weddi yalla wax lil haqq ci deug lama jaahum bam len dikele ñu na haza alquran ji sihrun ak njabar la mubin njabar gu leer suratul ahqaf aya juroom ñaar yi wacc ci alquran dal bañ ko jange ñu deg ko ñom ak njabar lañ ko def haza sihrun mubin li ak njabar la barkal ndax ñal alquran di dugge ñamuy dugg namuy neex ñamuy neex dañuy soppi ko ak dañuy walbatiko lool lañu jappé ne kon alquran ak njabar la tabarakallah ñom ci seen gisine fofu rek lañ ko tek ndax nit dang koy gis mu nekk ci mbiram ba mu yagg mu jekki jekki ñew ci alquran tambali diko dundu nga gis muy soppé ko di walbatiko di mel neneen no xamne bokku tek ni nga xamne nun la melon hada sihrun mubin suratu al-ahqaf ay juroom ñaar motax ñom luñu mësa jaxlé rek dal di koy tek ak njabar dal di ko cey duggal tambalé ko ca yemalé ko ca ba dem ci tafsirul al-bahr bi mo doon wax légui wala nga dem ci qatum juroom fuk ak juroom ben ca jukki juroom ñett ba dal ci fekk li nga xamné mom lay wax mudi hadha sihru mubin mudi ko netti netti bo xamné bu am solo tabarakallah
1: طالب تعلوه الهيبة في أدب ويسير على الدرب الراشد قل إني بالقرآن وبالإيمان وبالقلب الساجد سأنوس النصر بلا ريب ولذلك أسعى وأجالب